ശ്രീനിവാസന ജാനുമാർക്ക് സംരംഭത്ത് സാധന നിമക്ക് നിമക്ക് കാര് ശ്രീരകൃഷ്ണാഹേ നാനക് ഗുരുമുഖ നാമ ജപത് ഗതപാഹേ മനകാമന തീർത്ഥ ദേഹി ഷൂട്ട കർമ്മ ഗുമാന മന്ത്രി ഹൂട്ട